ചത്രുചക്രവർത്തി ചത്രുചക്രപുക്തേ സ്വയം പവസുപം സർവദാ സർവജുക്തേ.